ഭഗവൻ പ്രണാമം ചലതാണ് മുതാം ആനശേജി അംഗദാസന പങ്കോപമാർഗാത്മിതാർജൽസലമാണ്ഡദേശാണ്ഡജൽസലമഹാന്തദേശപുരാന്തവൻപവനാശുത്രാസ് ആജാൻബാഹി കസദാഹോകാര്യാദ്യകസനീയനാദ് കൽഖണ്ഡഖ്യാൽ ഗുരുവരകാലു കർക്കർ പ്രണാമോ ചരണനാമയാൻശിഗാത ജജനപാത് ആനചാഞ്ചാത് അന്തരാഞ്ചപാ